0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കുമരി എഫ് എം 101 അവതരിപ്പിക്കുന്ന മലയാള ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
1: കുറച്ച് നേരത്തിലെങ്കിലും ആശ്വാസം പകരാൻ വേണ്ടിയിട്ട് ഗാനഖരളിൽ ഒരുപിടി നല്ല ഗാനങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അർപ്പിച്ചുകൊള്ളുന്നു. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നാ പറയാറുള്ളത്. അപ്പോ ചങ്ങാതി നന്നാവണം. എല്ലാവർക്കും ചങ്ങാതിമാർ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഒരു ചങ്ങാതിയെ, ഒരു ഫ്രണ്ടിനെ തെരഞ്ഞെടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അവരുടെ ഇമ്പാക്ട് നമ്മളിൽ ഭയങ്കരമായിരിക്കും. അപ്പോ സുഹൃത്ത് നന്നായില്ലെങ്കിലേ പണി പാടും. ഒരു നല്ല ഫ്രണ്ട് എപ്പോഴും ഒരു നല്ല ലിസണർ ആയിരിക്കണം. അയാളുടെ കാര്യങ്ങൾ മാത്രം ചുമ്മാ ഇങ്ങനെ പലപല പറഞ്ഞുകൊണ്ടിരിക്കുകയും നമ്മൾ പറയുന്ന ഒരു വസ്തു കേൾക്കാതെയും ഒരാളാണ് നിങ്ങൾ സുഹൃത്തായി തിരഞ്ഞെടുക്കുന്നു എങ്കിൽ അത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ചിലപ്പോ പ്രശ്നങ്ങളൊക്കെ വന്നാലേ നമ്മുടെ അടുത്തുള്ള സുഹൃത്തിനോട് അത് പറയാൻ ശ്രമിക്കാറില്ലേ. അപ്പൊ ആ സുഹൃത്ത് നമ്മൾ പറയുന്ന ഒന്നിനും കേൾക്കാതെ ആളാണ് എങ്കിൽ നമുക്ക് വിഷമം ഉണ്ടാകില്ലേ. പിന്നെ വേറെ ഒരു കാര്യം കൂടെ ഉണ്ട്. നിങ്ങൾ സ്വയം ഒരു സുഹൃത്താകുമ്പോഴും ഒന്ന് ആലോചിക്കുക, നമ്മൾ എപ്പോഴും ഒരു നല്ല ലിസണറും കൂടി ആയിരിക്കണം. ഒരാള് പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാകണം. കേൾക്കാൻ മനസ്സ് ഉണ്ടാകണമെങ്കിൽ കേൾക്കാനുള്ള സമയം കൂടി നമുക്ക് മാറ്റി വെക്കാൻ ആകണം അല്ലേ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരാൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് നമ്മളുടെ സമയമാണ്. ആ സമയം കൂടി ഉണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് ഒരു ലിസണർ കൂടി ആകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ അയാൾ ഒരു നല്ല ലിസണർ ആണോ എന്ന് ശ്രദ്ധിക്കുക.
2: സ്വപ്നക്കൂട്ടിൽ സൗന്ദര്യമായ ഒരു ഗാനം.

ഇനി നല്ല സുഹൃത്ത് എന്ന് പറയുന്ന ആള് നമ്മളുടെ മോശ സമയത്തും നമ്മളുടെ നല്ല സമയത്തും നമ്മളോടൊപ്പം ഉണ്ടാവും. ചിലരുണ്ട് നല്ല സമയത്ത് ഇങ്ങനെ വാല് പോലെ നമ്മളോടൊപ്പം ഉണ്ടാവും അല്ലെ. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു മോശമായ സമയമാണ് കടന്നു വരുന്നു എങ്കിൽ ആ പുള്ളീനെ മഷിയിട്ട് നോക്കിയാലും തെരഞ്ഞാൽ പോലും കിട്ടൂല. അങ്ങനെ ഒരാളാണ് നിങ്ങളുടെ സുഹൃത്താണെങ്കിൽ നിങ്ങൾക്കത് വലിയ വിഷമങ്ങളൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ സുഹൃത്താക്കുമ്പോഴും ഒരാളെ നിങ്ങൾ സുഹൃത്തായിട്ട് തിരഞ്ഞെടുക്കുമ്പോഴും ആലോചിക്കുക, ഏത് സമയത്തും അത് നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ ആള് നമ്മളോടൊപ്പം ഉണ്ടാകണം. ചില ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നല്ല സമയത്തിലെല്ലാം കൂടെ ഉണ്ടാവും, നമ്മുടെ കയ്യിൽ ആവുന്ന സാധനങ്ങളൊക്കെ ഊറ്റിട്ടുണ്ടാവും. എന്നാൽ നമുക്ക് എന്തെങ്കിലും മോശം വരുന്ന സമയത്ത് നമ്മളെ കുറിച്ച് ആവശ്യമില്ലാത്തതെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ അവരോട് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ബാക്കി എല്ലാവരോടും പറഞ്ഞ് അയാൾ ഇങ്ങനെയാണ് ഇയാൾ ഇങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് നമ്മളെ വല്ലാണ്ട് മോശക്കാരനോ മോശക്കാരെയോ ഒക്കെ ആക്കി മാറ്റും. അതെ, ചീത്ത സ്വഭാവമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് സുഹൃത്തിനെ തെരഞ്ഞെടുക്കുമ്പോ എപ്പോഴും കൂടെ നിൽക്കുന്ന നല്ല മനസ്സിന് ഉടമയായ ഒരു ആളെ തെരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക.

ഇനി നല്ല സുഹൃത്ത് എന്ന് പറഞ്ഞാലേ അയാള് നമ്മളെ ക്രിട്ടിസൈസും കൂടി ചെയ്യുന്ന ആളും കൂടിയായിരിക്കണം. അല്ലാതെ എപ്പോഴും ഓ നീ വലിയ സംഭവമാണ് എന്ന് മാത്രം പറഞ്ഞു നടക്കുന്ന ആളാണ് എങ്കിൽ അയാളിന്റെ അടുത്ത് നിന്ന് നമ്മളൊന്നും പഠിക്കുകയില്ല, നമ്മുടെ ചീത്ത സ്വഭാവങ്ങൾ ഒട്ടും മാറുകയില്ല. നമ്മൾ മനുഷ്യരാണല്ലോ, ചിലപ്പോ ചില വീക്ക്നെസ് ഒക്കെ ഉണ്ടാവും, ചില മോശ സ്വഭാവങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ നമുക്ക് ഉണ്ടാവും. സാരമില്ല, നമുക്ക് നമ്മൾ മനുഷ്യരാണല്ലോ. അപ്പോ നമ്മൾ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചീത്ത സ്വഭാവങ്ങൾ നമുക്ക് ഉണ്ട് എങ്കിൽ അതിനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം നമ്മുടെ സുഹൃത്ത്. അല്ലാതെ എപ്പോഴും നമ്മളെ നല്ലത് മാത്രം പറഞ്ഞിങ്ങനെ പൊക്കി പൊക്കി പൊക്കി വെച്ചോണ്ട് നടക്കുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. ആ ക്രിട്ടിസൈസ് ചെയ്യുമ്പോ അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സും കൂടി നമുക്ക് ഉണ്ടാകണം കേട്ടോ. അല്ലാതെ അയ്യോ ഇയാൾ ആരാ എന്നെ

കുറ്റം പറയാൻ, ഇല്ലെങ്കിൽ ഈ കുറ്റം പറയുന്ന ആളൊന്നും എനിക്ക് ഫ്രണ്ടായിട്ട് വേണ്ട എന്ന് വിചാരിച്ചാൽ നിങ്ങൾ നന്നാവൂല. അതുകൊണ്ട് ആ സുഹൃത്തിനെ തെരഞ്ഞെടുക്കുമ്പോൾ അയാൾ ക്രിട്ടിസൈസ് ചെയ്യാൻ കൂടി കപ്പാസിറ്റി ഉള്ള ആളാണ് എന്ന് ഉറപ്പു വരുത്തുക. ഒപ്പം ആ ക്രിട്ടിസൈസിങ് കേൾക്കുമ്പോൾ അതിനെ ഒരു ഓപ്പൺ മൈൻഡോടി കൂടി സ്വീകരിച്ച് നമ്മളിൽ തിരുത്താനുള്ള എന്തെങ്കിലും കാര്യമാണ് അതെങ്കിൽ തിരുത്താനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവുക. അടുത്തൊരു ബ്യൂട്ടിഫുൾ സോങ്, ഡാർലിംഗ് ഡാർലിംഗ്.

0: ഈ മാതിരി തക്കിട തരികിട പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടുണ്ടെങ്കിൽ മതി. പോണ്ടിച്ചേരിയിൽ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെയാ.
1: അല്ല, അതിപ്പോ ഈ കാട്ടിയാദിക്കാർക്കൊക്കെ പാടാൻ പറ്റിയ പാട്ടേതാ?
0: ആ, ഇത് കൊള്ളാം. ഇത് കുറച്ചുകൂടെ കൊള്ളാം.

ഈ കാക്കയുടെ ഒത്തൊരുമം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു കാക്കയ്ക്ക് എന്തെങ്കിലും പറ്റിങ്ങാനും അത് മരിച്ച് താഴോട്ട് വീണു എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ കാക്ക എല്ലാ കാക്കകളും കൂടി ഓടി പാഞ്ഞിങ്ങനെ വന്നിട്ട് പിന്നെ കരഞ്ഞു വിളിച്ചിട്ട് കുറച്ചു നേരത്തിന് ആ ഏരിയയിൽ ഒരു മനുഷ്യനെ നിൽക്കാൻ പറ്റില്ല. അതാണ് അവരുടെ ഒത്തൊരുമ. ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മറ്റുള്ളവർകൾ കാണിക്കുന്ന ശ്രദ്ധ, അതുപോലെ ഒരു ശ്രദ്ധ നമ്മൾ മനുഷ്യർക്ക് നമ്മളുടെ ചുറ്റുമുള്ളവരോട് കാണിക്കാൻ സാധിച്ചു എങ്കിൽ, അറ്റ്ലീസ്റ്റ് നമ്മളുടെ സുഹൃത്തുക്കളോടെങ്കിലും നമുക്ക് കാണിക്കാൻ സാധിക്കുന്നുവെങ്കിൽ ലോകം ഒന്നും കൂടി മനോഹരമാവല്ലേ. ആലോചിച്ചു നോക്കൂ, ഇങ്ങനെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന പക്ഷികളും മൃഗങ്ങളും എല്ലാത്തിൽ നിന്നും നമുക്ക് ഓരോരോ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നല്ലതിനെ പഠിച്ച് നല്ലതിനെ മനസ്സിലാക്കി അതിനെ നമ്മളുടെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കൂ. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ പഠിച്ച് നല്ല നല്ല രീതിയിൽ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾ എല്ലാവർക്കും സാധിക്കട്ടെ. നമ്മളുടെ ദോസ്തിന് വേണ്ടിയിട്ട് ഈ ഗാനം.

0: ജീവിതത്തിൽ നമുക്ക് സമ്പാദിക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്പത്താണ് സുഹൃത്ത്. നിങ്ങളിൽ ഒരു സുഹൃത്തായിട്ട് നിങ്ങളുടെ ബൃന്ദാജി. കുമ്മറി എഫ് എം 101-ൽ ഇത്രയും സമയം ഗാന കേരളയാണ് കേട്ടുകൊണ്ടിരുന്നത്. സന്തോഷമായിട്ട് ഈ ഒരു വീക്കെൻഡ് ആവട്ടെ എന്ന് ആശംസകളോട് ഇനി നമുക്ക് അടുത്ത സാറ്റർഡേ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.
1: നിർമ്മാതാവ് എസ് നവരത്ന. താങ്ക് യു ആൾ.